ഞ്ഞടി ബാലുളായണുബുറു മിഞ്ഞടി ബാലുളായണുബുറു മിഞ്ഞടി ബാലുളായണുബുറു ഗുഡ്ബൈ മഞ്ജാള കണ്ടിഴയോ ഗുഡ്ബൈ മഞ്ജാള കണ്ടിഴയോ ഗുഡ്ബൈ ഗുഡ്ബൈ മഞ്ജാള.